വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു വായ്ഗുരു

ശങ്കരേ കൈഠാ സഗരീ സൃഷ്ടിതികായ അചമ്പവ്യാ ജുഗാദ സ്വരൂപസിയംബവ അവരക്ഷാമേരീ തും കരോ സിഖ് ഉബാര സിഖ് സങ്കരോ ദുഷ്ടജിത ഉഠപതുദ്ഭാത്ത സകല മലേഷ്കരോ രണകാത്ത ജയ സ്വച്ഛ ശരണീ പരേ ദിനകേ ദുഷ്ട ദുഃഖിത ഹവ മരേ ഓർഖ ജമന ഭഗ പരേ ദേഹാരേ ദിനകേ തും സങ്കട സപടാരേ ജോ കാല ഗോയിക ഭാരതീയ ഹൈ താകേ കാൽ നികട്ന ഏഹ രക്ഷാ ഹോയ താഹെ സബ കാലാ ദുഷ്ട അരിഷ്ട ടരേ തത്കാലാ കൃപാ ദുഷ്ടം ജഹേ നേ ഹർ ഹൗ താകേ താപ ധനകമേ ഹർ ഹൗ ഹൃദ സിദ്ധ കർമ്മ സബ ഹോയി ദുഷ്ട ശവായ സക